0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മാതാവിന്റെ പിറവിത്തിരുന്നാൾ തലേന്ന് പാപ്പ ജനസാനോ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കും. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അപ്രതീക്ഷിതമായി നടത്തിയ തീർത്ഥാടനത്തിന് വേദിയായ റോമിന് പുറത്തുള്ള ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി മാതാവിന്റെ ജനന തിരുനാൾ തലേന്ന് വിശുദ്ധ ബലിയർപ്പിക്കും. 1200 മുതൽ അഗസ്റ്റീനിയൻ സന്യാസികളാണ് ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. സഭ എന്നെ ഏൽപ്പിച്ച പുതിയ ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങളിൽ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ എന്റെ ദൗത്യം മുൻപോട്ടു കൊണ്ടുപോകുവാൻ ഞാൻ ഇവിടെ വരുവാൻ അതിയായി ആഗ്രഹിച്ചു എന്നാണ് 2025 മെയ് മാസം 10-ാം തീയതി തന്റെ ആദ്യ സന്ദർശനവേളയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ. അൽബേനിയയിൽ നിന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1903 അതിനെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത് ലിയോ 13-ാമൻ പാപ്പ ആയിരുന്നുവെന്നതും ഇത്തരുണത്തിൽ ഏറെ പ്രസക്തമാണ്. സഹാനുഭൂതിയുടെ പരിശീലനം രാജ്യാന്തര കലാപദ്ധതിയുമായി വത്തിക്കാൻ. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 7 പ്രമുഖ കത്തോലിക്ക സർവകലാശാലകളെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും പരിരക്ഷകരെയും ഒരുമിപ്പിക്കുന്ന സഹാനുഭൂതിയുടെ പരിശീലനങ്ങൾ എന്ന ത്രിവർഷ പദ്ധതിക്ക് വത്തിക്കാൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററി രൂപം നൽകി. ഈ സംരംഭം ഓഗസ്റ്റ് മാസം 27-ാം തീയതി ബ്രസീലിലെ റിയോ ദ ജനീറോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യും. 2026-2027 കാലഘട്ടങ്ങളിൽ ചിലി, കൊളംബിയ, USA, പോർച്ചുഗൽ, അംഗോള, ഇറ്റലി എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ പരിപാടി ഇറ്റലിയിലെ വെനീസിലാണ് സമാപിക്കുക. ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചുവരുന്ന വിഭജനങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലുകളും കണക്കിലെടുക്കുമ്പോൾ സഹാനുഭൂതി എന്നത് ഒരു സാംസ്കാരിക രക്ഷാമാർഗമായി മാറണമെന്ന് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക് കർദിനാൾ തൊളന്തീനോ ദെ മെന്തോസ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ സമാധാനം സാധ്യമാകൂ, കർദിനാൾ പരോളിൻ. മെക്സിക്കോയിൽ രാജ്യത്തുടനീളം സമാധാനം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ ഡയലോഗ് ഫോർ പീസ് പ്രതിനിധികളുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ കൂടിക്കാഴ്ച നടത്തി. മെക്സിക്കൻ മെത്രാൻ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അക്കാദമിക വിദഗ്ധർ, പൊതുഭരണ ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, കാണാതായ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന അമ്മമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു. സമാധാനമെന്നത് ഓരോ ദിവസവും ക്ഷമയോടെ പടുത്തുയർത്തേണ്ട ഒരു കരകൗശല വിദ്യ പോലെയാണെന്ന് കർദിനാൾ വിശേഷിപ്പിച്ചു. പുവേബ്ലയിൽ മകനെ കാണാതായ ഒരു അമ്മയുടെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പരാമർശിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് സമാധാന ശ്രമങ്ങളുടെ അടിത്തറയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിൽ കലപ്പാൻ രൂപത നിലവിൽ വന്നു. ഫിലിപ്പീൻസിലെ ഓറിയന്റൽ മിന്തോറോയിൽ 10 നീണ്ടുനിന്ന മിഷനറി പ്രവർത്തനങ്ങൾക്ക് പുതിയ ചരിത്ര നിയോഗമായി കലപ്പാൻ അപ്പസ്തോലിക വികാരിയാത്തിനെ പൂർണ്ണ രൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും പ്രഥമ മെത്രാനായി മോസ്റ്റ് റവറൻ മോയിസസ് എം ക്യുവാസിന്റെ സ്ഥാനാരോഹണവും നടന്നു. ഇതോടെ മിഷനറിമാരുടെ കീഴിലായിരുന്ന ഈ വിശ്വാസ സമൂഹം സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രാദേശിക സഭയായി മാറി. സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഖ്യം പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. നാറ്റോ മാതൃകയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അംഗരാജ്യങ്ങളിൽ ഒന്നിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്ന പരസ്പര പ്രതിരോധ കരാറിലാണ് 3 രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പുതിയ പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിച്ചത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട മധ്യപൂർവേഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ നിർണായക നീക്കം. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ സൈനിക ആക്രമണമുണ്ടായാൽ മറ്റു രാജ്യങ്ങൾ സഹായത്തിനെത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാറിലെ നിബന്ധനകളെക്കുറിച്ചുള്ള പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-33 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രതികൂലമായ കാറ്റിലും വീശിയടിക്കുന്ന തിരമാലകളിലും ആടിയുലയുന്ന തോണിയിലായ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനുമീതെ നടന്ന് സഹായഹസ്തവുമായെത്തുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-33 വരെയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-52 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16-21 വരെയും ഉള്ള തിരുവചനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിനെ കണ്ട് അവന്റെ അരികിലേക്ക് വെള്ളത്തിനുമീതെ നടന്നു പോകാൻ പരിശ്രമിക്കുന്ന പത്രോസിനെക്കുറിച്ചുള്ള ഭാഗം നാം കാണുന്നത്. വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിവുകളിലേക്ക് കടന്നുവരാനും സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ജീവിതത്തെക്കുറിച്ച് വരച്ചുവയ്ക്കാൻ സാധിക്കുന്ന കൃത്യമായ ചിത്രങ്ങളിലൊന്ന് കാറ്റും കോളും നിറഞ്ഞ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു തോണിയുടെ ചിത്രമായിരിക്കും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരു കാരണത്താൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിയ സുഖകരമായ ഒരു ജീവിതം ആർക്കും ഉറപ്പാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സുവിശേഷഭാഗം കൂടിയാണ് നമുക്കു മുന്നിലുള്ളത്. ഭയവും വിശ്വാസവും സംശയവും പ്രത്യാശയും മാനുഷിക ബലഹീനതകളും ദൈവത്തിന്റെ സഹായവും കടന്നുവരുന്ന ഈ സുവിശേഷഭാഗം മിഥ്യാബോധങ്ങളിൽ നിന്നു മാറി യാഥാർത്ഥ്യബോധത്തോടെ, എന്നാൽ ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന സംഭവത്തിനു ശേഷമാണ് ശിഷ്യന്മാർ മറുകരയിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പോലെയുള്ള ഒരു യാത്രയാണിത്. ആഗ്രഹിച്ച ദിശയിലേക്കു നീങ്ങാത്ത വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളും വിശ്വാസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കൊടുങ്കാറ്റും തിരമാലകളും പോലെ നമ്മുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കുന്ന ശിഷ്യരുടെ തോണിക്കരികിലേക്ക് യേശു കടന്നുവരുമ്പോൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും പ്രതിസന്ധികൾ കൂടി അവരിലേക്കു കടന്നുവരുന്നത് നമുക്കു കാണാം. നാം ആഗ്രഹിക്കുന്ന രീതിയിലും സമയത്തിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ, അവന്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും പോലും മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ, അതിനെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്കു പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നീർച്ചുഴികളിലും അകപ്പെട്ടുപോയ മനുഷ്യരോട്, തന്റെ ശിഷ്യരോടെന്ന പോലെ യേശു പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെത്തന്നെ വെളിപ്പെടുത്തുമ്പോഴും ദൈവം പറയുന്നുണ്ട്, ഇത് ഞാനാണ്. ജലത്തിനുമീതെ കൊടുങ്കാറ്റിനിടയിൽ നമുക്കരികിലേക്കെത്തുന്ന ദൈവം ഒരു അത്ഭുതപ്രവർത്തകൻ മാത്രമാണെന്ന് കരുതരുത്. അവൻ ചരിത്രത്തിന്റെ കർത്താവും സൃഷ്ടിയുടെ നാഥനുമാണ്. ആത്മാർത്ഥമായ എന്നാൽ ഏറെ ശക്തമല്ലാത്ത വെല്ലുവിളികൾക്കും ചോദ്യം ചെയ്യലുകൾക്കും മുന്നിൽ പതറുന്ന ഒരു വിശ്വാസമാണ് പത്രോസിന്റേതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വരിക എന്ന യേശുവിന്റെ ഒരു വാക്കിൽ മാനുഷികമായി അസാധ്യമായ ഒരു കാര്യത്തിന് ജലത്തിനുമീതെ നടക്കാൻ അവൻ തയ്യാറാകുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് തിരമാലകളിലേക്ക് കണ്ണുകൾ പോകുമ്പോൾ അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അതേസമയം തകർച്ചയുടെയും മരണത്തിൻ്റേതുമായി മാറാമായിരുന്ന ആ നിമിഷത്തെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന എളിമയുള്ളതും എന്നാൽ ആത്മാർത്ഥവുമായ ഒരു നിലവിളിയിലൂടെ രക്ഷയുടെ അവസരമാക്കി അവൻ മാറ്റുന്നു. ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടേതെന്ന് സുവിശേഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു വള്ളത്തിലേക്കു കയറുന്നതോടെ കാറ്റു ശമിക്കുന്നു, വള്ളം കൃത്യമായ ദിശയിൽ സഞ്ചരിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും മുന്നിലും യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ ആത്മാർത്ഥതയോടെ അവനെ വിളിച്ചപേക്ഷിക്കാനും യേശുവിനൊപ്പം സഞ്ചരിക്കാനും കഴിയുമെങ്കിൽ സമാധാനവും ലക്ഷ്യബോധവും നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാനാകുമെന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമുക്കു കാണാനാകുന്നത്. പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്ന ഉറപ്പ് ക്രൈസ്തവ വിശ്വാസം നമുക്കു നൽകുന്നില്ല. മറിച്ച് അവനോടൊപ്പമാണെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകാനുള്ള കഴിവു ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം നൽകുന്നത്. പ്രതിസന്ധികളുടെയും കോലാഹലങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും നടുവിൽ അരികിലെത്തുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിന്റെ മലയായ ഹോറബിൽ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്ന ഏലിയാ പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണത്. കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന അവന് കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലും അനുഭവിക്കാനാകാതിരുന്ന കേൾക്കാനാകാതിരുന്ന കർത്താവിനെ പിന്നീട് ഒരു മൃദുസ്വരമായി കേൾക്കാനാകുന്നു. സഭയുടെ അംഗങ്ങളായ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല നാം ദൈവത്തിനായി അന്വേഷിക്കേണ്ടതെന്നും അവന്റെ സാന്നിധ്യം കൊതിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന തിരുവചനം നമ്മുടെ ദൈവാനുഭവവും വിശ്വാസവും മറ്റുള്ളവരിലേക്കു പകരാൻ നമുക്കുള്ള കടമയെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശ്വാസവും രക്ഷയുടെ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാക്ഷ്യപ്പെടുത്താനും നമുക്കു സാധിക്കണം. സ്വാർത്ഥതയുടെ ചിന്തയിൽ നിന്നകന്ന് മറ്റുള്ളവരെക്കൂടി രക്ഷയിലേക്കു നയിക്കാനും പ്രതികൂലാനുഭവങ്ങളിലും ദൈവസാന്നിധ്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും വിശ്വാസം നമ്മെ സഹായിക്കുന്നുണ്ട്. തിരുവചനത്തിലെ "ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്" എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നാം ഓരോരുത്തരുടെയും ജീവിത വിശ്വാസ അനുദിന പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്നവയാകട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി കടന്നുവന്ന ക്രിസ്തുവിനോട് എല്ലായ്പ്പോഴും ചേർന്നു നിൽക്കാനും ആഴമേറിയ വിശ്വാസത്തോടെയും ഒരിക്കലും തളരാത്ത പ്രത്യാശയോടെയും ജീവിക്കാനും നമുക്കു സാധിക്കട്ടെ. നമുക്കായി നീട്ടിപ്പിടിച്ച അവന്റെ കരങ്ങൾ കാണാൻ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മാതാവിന്റെ പിറവിത്തിരുന്നാൾ തലേന്ന് പാപ്പ ജനസാനോ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കും. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം അപ്രതീക്ഷിതമായി നടത്തിയ തീർത്ഥാടനത്തിന് വേദിയായ റോമിന് പുറത്തുള്ള ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി മാതാവിന്റെ ജനന തിരുന്നാൾ തലേന്ന് വിശുദ്ധ ബലിയർപ്പിക്കും. 1200 മുതൽ അഗസ്റ്റീനിയൻ സന്യാസികളാണ് ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. സഭ എന്നെ ഏൽപ്പിച്ച പുതിയ ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങളിൽ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ എന്റെ ദൗത്യം മുൻപോട്ടു കൊണ്ടുപോകുവാൻ ഞാൻ ഇവിടെ വരുവാൻ അതിയായി ആഗ്രഹിച്ചു എന്നാണ് 2025 മെയ് മാസം 10-ാം തീയതി തന്റെ ആദ്യ സന്ദർശനവേളയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ. അൽബേനിയയിൽ നിന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1903 അതിനെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത് ലിയോ 13-ാമൻ പാപ്പ ആയിരുന്നുവെന്നതും ഇത്തരുണത്തിൽ ഏറെ പ്രസക്തമാണ്. സഹാനുഭൂതിയുടെ പരിശീലനം രാജ്യാന്തര കലാപദ്ധതിയുമായി വത്തിക്കാൻ. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 7 പ്രമുഖ കത്തോലിക്ക സർവകലാശാലകളെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും പരിരക്ഷകരെയും ഒരുമിപ്പിക്കുന്ന സഹാനുഭൂതിയുടെ പരിശീലനങ്ങൾ എന്ന ത്രിവർഷ പദ്ധതിക്ക് വത്തിക്കാൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററി രൂപം നൽകി. ഈ സംരംഭം 27-ാം തീയതി ബ്രസീലിലെ റിയോ ദ ജനീറോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യും. 2026-2027 കാലഘട്ടങ്ങളിൽ ചിലി, കൊളംബിയ, USA, പോർച്ചുഗൽ, അങ്കോള, ഇറ്റലി എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ പരിപാടി ഇറ്റലിയിലെ വെനീസിലാണ് സമാപിക്കുക. ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചുവരുന്ന വിഭജനങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലുകളും കണക്കിലെടുക്കുമ്പോൾ സഹാനുഭൂതി എന്നത് ഒരു സാംസ്കാരിക രക്ഷാമാർഗമായി മാറണമെന്ന് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ തൊളന്തിനോ ദെ മെന്തോസ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ സമാധാനം സാധ്യമാകൂ, കർദിനാൾ പരോളിൻ. മെക്സിക്കോയിൽ രാജ്യത്തുടനീളം സമാധാനം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ ഡയലോഗ് ഫോർ പീസ് പ്രതിനിധികളുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ കൂടിക്കാഴ്ച നടത്തി. മെക്സിക്കൻ മെത്രാൻ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അക്കാദമിക വിദഗ്ധർ, പൊതുഭരണ ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, കാണാതായ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന അമ്മമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു. സമാധാനമെന്നത് ഓരോ ദിവസവും ക്ഷമയോടെ പടുത്തുയർത്തേണ്ട ഒരു കരകൗശല വിദ്യ പോലെയാണെന്ന് കർദിനാൾ വിശേഷിപ്പിച്ചു. പുയബ്ലയിൽ മകനെ കാണാതായ ഒരു അമ്മയുടെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പരാമർശിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് സമാധാന ശ്രമങ്ങളുടെ അടിത്തറയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിൽ കലപ്പാൻ രൂപത നിലവിൽ വന്നു. ഫിലിപ്പീൻസിലെ ഓറിയന്റൽ മിന്തോറോയിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മിഷനറി പ്രവർത്തനങ്ങൾക്ക് പുതിയ ചരിത്ര നിയോഗമായി കലപ്പാൻ അപ്പസ്തോലിക വികാരിയാത്തിനെ പൂർണ്ണ രൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും പ്രഥമ മെത്രാനായി മോസ്റ്റ് റവറൻ മോയിസസ് എം ക്യുവാസിന്റെ സ്ഥാനാരോഹണവും നടന്നു. ഇതോടെ മിഷനറിമാരുടെ കീഴിലായിരുന്ന ഈ വിശ്വാസ സമൂഹം സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രാദേശിക സഭയായി മാറി. സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഖ്യം പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. നാറ്റോ മാതൃകയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അംഗരാജ്യങ്ങളിൽ ഒന്നിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്ന പരസ്പര പ്രതിരോധ കരാറിലാണ് 3 രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പുതിയ പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിച്ചത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട മധ്യപൂർവേഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ നിർണായക നീക്കം. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ സൈനിക ആക്രമണമുണ്ടായാൽ മറ്റു രാജ്യങ്ങൾ സഹായത്തിനെത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാറിലെ നിബന്ധനകളെക്കുറിച്ചുള്ള പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രതികൂലമായ കാറ്റിലും വീശിയടിക്കുന്ന തിരമാലകളിലും ആടിയുലയുന്ന തോണിയിലായ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനുമീതെ നടന്ന് സഹായഹസ്തവുമായെത്തുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയും ഉള്ള തിരുവചനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിനെ കണ്ട് അവന്റെ അരികിലേക്ക് വെള്ളത്തിനുമീതെ നടന്നു പോകാൻ പരിശ്രമിക്കുന്ന പത്രോസിനെക്കുറിച്ചുള്ള ഭാഗം നാം കാണുന്നത്. വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിവുകളിലേക്ക് കടന്നുവരാനും സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ജീവിതത്തെക്കുറിച്ച് വരച്ചുവയ്ക്കാൻ സാധിക്കുന്ന കൃത്യമായ ചിത്രങ്ങളിലൊന്ന് കാറ്റും കോളും നിറഞ്ഞ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു തോണിയുടെ ചിത്രമായിരിക്കും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരു കാരണത്താൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിയ സുഖകരമായ ഒരു ജീവിതം ആർക്കും ഉറപ്പാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സുവിശേഷഭാഗം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഭയവും വിശ്വാസവും സംശയവും പ്രത്യാശയും മാനുഷിക ബലഹീനതകളും ദൈവത്തിന്റെ സഹായവും കടന്നുവരുന്ന ഈ സുവിശേഷഭാഗം മിഥ്യാബോധങ്ങളിൽ നിന്നു മാറി യാഥാർത്ഥ്യബോധത്തോടെ, എന്നാൽ ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന സംഭവത്തിനു ശേഷമാണ് ശിഷ്യന്മാർ മറുകരയിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പോലെയുള്ള ഒരു യാത്രയാണിത്. ആഗ്രഹിച്ച ദിശയിലേക്കു നീങ്ങാത്ത വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളും വിശ്വാസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കൊടുങ്കാറ്റും തിരമാലകളും പോലെ നമ്മുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കുന്ന ശിഷ്യരുടെ തോണിക്കരികിലേക്ക് യേശു കടന്നുവരുമ്പോൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും പ്രതിസന്ധികൾ കൂടി അവരിലേക്കു കടന്നുവരുന്നത് നമുക്കു കാണാം. നാം ആഗ്രഹിക്കുന്ന രീതിയിലും സമയത്തിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ, അവന്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും പോലും മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ, അതിനെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നീർച്ചുഴികളിലും അകപ്പെട്ടുപോയ മനുഷ്യരോട് തന്റെ ശിഷ്യരോടെന്ന പോലെ യേശു പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെത്തന്നെ വെളിപ്പെടുത്തുമ്പോഴും ദൈവം പറയുന്നുണ്ട്, ഇത് ഞാനാണ്. ജലത്തിനുമീതെ കൊടുങ്കാറ്റിനിടയിൽ നമുക്കരികിലേക്കെത്തുന്ന ദൈവം ഒരു അത്ഭുതപ്രവർത്തകൻ മാത്രമാണെന്ന് കരുതരുത്. അവൻ ചരിത്രത്തിന്റെ കർത്താവും സൃഷ്ടിയുടെ നാഥനുമാണ്. ആത്മാർത്ഥമായ എന്നാൽ ഏറെ ശക്തമല്ലാത്ത വെല്ലുവിളികൾക്കും ചോദ്യം ചെയ്യലുകൾക്കും മുന്നിൽ പതറുന്ന ഒരു വിശ്വാസമാണ് പത്രോസിന്റേതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വരിക എന്ന യേശുവിന്റെ ഒരു വാക്കിൽ മാനുഷികമായി അസാധ്യമായ ഒരു കാര്യത്തിന് ജലത്തിനുമീതെ നടക്കാൻ അവൻ തയ്യാറാകുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് തിരമാലകളിലേക്ക് കണ്ണുകൾ പോകുമ്പോൾ അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അതേസമയം തകർച്ചയുടെയും മരണത്തിൻ്റേതുമായി മാറാമായിരുന്ന ആ നിമിഷത്തെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന എളിമയുള്ളതും എന്നാൽ ആത്മാർത്ഥവുമായ ഒരു നിലവിളിയിലൂടെ രക്ഷയുടെ അവസരമാക്കി അവൻ മാറ്റുന്നു. ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടേതെന്ന് സുവിശേഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു വള്ളത്തിലേക്കു കയറുന്നതോടെ കാറ്റു ശമിക്കുന്നു, വള്ളം കൃത്യമായ ദിശയിൽ സഞ്ചരിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും മുന്നിലും യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ ആത്മാർത്ഥതയോടെ അവനെ വിളിച്ചപേക്ഷിക്കാനും യേശുവിനൊപ്പം സഞ്ചരിക്കാനും കഴിയുമെങ്കിൽ സമാധാനവും ലക്ഷ്യബോധവും നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാനാകുമെന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമുക്കു കാണാനാകുന്നത്. പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്ന ഉറപ്പ് ക്രൈസ്തവ വിശ്വാസം നമുക്കു നൽകുന്നില്ല. മറിച്ച് അവനോടൊപ്പമാണെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകാനുള്ള കഴിവു ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം നൽകുന്നത്. പ്രതിസന്ധികളുടെയും കോലാഹലങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും നടുവിൽ അരികിലെത്തുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിന്റെ മലയായ ഹോറബിൽ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്ന ഏലിയാ പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണത്. കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന അവന് കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലും അനുഭവിക്കാനാകാതിരുന്ന കേൾക്കാനാകാതിരുന്ന കർത്താവിനെ പിന്നീട് ഒരു മൃദുസ്വരമായി കേൾക്കാനാകുന്നു. സഭയുടെ അംഗങ്ങളായ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല നാം ദൈവത്തിനായി അന്വേഷിക്കേണ്ടതെന്നും അവന്റെ സാന്നിധ്യം കൊതിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന തിരുവചനം നമ്മുടെ ദൈവാനുഭവവും വിശ്വാസവും മറ്റുള്ളവരിലേക്കു പകരാൻ നമുക്കുള്ള കടമയെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 9 അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശ്വാസവും രക്ഷയുടെ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാക്ഷ്യപ്പെടുത്താനും നമുക്ക് സാധിക്കണം. സ്വാർത്ഥതയുടെ ചിന്തയിൽ നിന്നകന്ന് മറ്റുള്ളവരെക്കൂടി രക്ഷയിലേക്കു നയിക്കാനും പ്രതികൂലാനുഭവങ്ങളിലും ദൈവസാന്നിധ്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും വിശ്വാസം നമ്മെ സഹായിക്കുന്നുണ്ട്. തിരുവചനത്തിലെ ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നാം ഓരോരുത്തരുടെയും ജീവിത വിശ്വാസ അനുദിന പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്നവയാകട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി കടന്നുവന്ന ക്രിസ്തുവിനോട് എല്ലായ്പ്പോഴും ചേർന്നു നിൽക്കാനും ആഴമേറിയ വിശ്വാസത്തോടെയും ഒരിക്കലും തളരാത്ത പ്രത്യാശയോടെയും ജീവിക്കാനും നമുക്കു സാധിക്കട്ടെ. നമുക്കായി നീട്ടിപ്പിടിച്ച അവന്റെ കരങ്ങൾ കാണാൻ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19 വാരം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും നാം ആഘോഷിക്കുകയാണ്. ഈ രണ്ട് പ്രധാന ആഘോഷങ്ങളും സ്വാതന്ത്ര്യമെന്ന വലിയ മൂല്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചിന്തകളാണ് നാം ഇനി ശ്രവിക്കുന്നത്.

ആഗസ്റ്റ് മാസം 15-ാം തീയതി ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാഭിമാനം അനുഭവിക്കുവാൻ ഉള്ള ദിവസമാണെങ്കിൽ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം പകരുന്ന മറ്റൊന്ന് അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്നതുകൂടിയാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഒരേ ദിവസം വന്നെത്തുന്നത് വിമോചനത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒന്ന് രാഷ്ട്രീയവും ലൗകികവുമായ മോചനമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയവും നിത്യവുമായ വിജയമാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും അന്തസ്സത്ത സ്വാതന്ത്ര്യം എന്ന വികാരം തന്നെയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ബാഹ്യമായ ചങ്ങലകളിൽ നിന്നും ഒരു ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യവും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു വ്യക്തി നേടിയെടുത്ത പരിപൂർണ വിമോചനവും ഇവിടെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു. ഈ മഹത്തായ ദിനത്തിൽ ഭാരതീയ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ കടമകളെയും ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ആത്മീയ വിളിയെയും നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദിനം ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുവാൻ ഭാരതത്തിന്റെ വീരപുത്രന്മാരും പുത്രിമാരും നടത്തിയ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമാണ്. അഹിംസ എന്ന വജ്രായുധത്തിലൂടെ മഹാത്മാഗാന്ധി നയിച്ച പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സമരമായിരുന്നില്ല, മറിച്ച് അത് ആത്മശുദ്ധീകരണത്തിന്റെ കൂടി വഴിയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിൾ വചനം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സത്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട ആയിരക്കണക്കിന് സമരസേനാനികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം ഭാരതം, അതിന്റെ പൂർവ്വപ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ലഭിച്ചുകഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. ഭയമില്ലാത്ത മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസുമുള്ള ഒരു ഭാരതത്തെക്കുറിച്ച് ടാഗോർ സ്വപ്നം കണ്ടത് ഇന്നും പ്രസക്തമാണ്. 1947 കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്നതാണ്. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ. കാലങ്ങളായി കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ലോകമനസാക്ഷിയോട് ഉന്നയിക്കുന്ന ഈ ചോദ്യം ഇന്ന് പ്രത്യേകമായി ഭാരതീയരായ നമ്മെ ഒരു ആത്മശോധനയ്ക്ക് വിധേയരാക്കണം. എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പു നൽകുവാൻ രൂപം കൊണ്ട ഭരണഘടന ഇന്നത്തെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുണ്ടോ, അതോ പ്രത്യയ ശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ നമ്മുടെ സഹോദരങ്ങൾ മുങ്ങിത്താഴുകയാണോ എന്നും നാം നമ്മോട് ചോദിക്കണം. ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന മൂല്യങ്ങളാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഈ ഓരോ വാക്കിനും പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ പ്രാഥമിക ലക്ഷ്യമാണ്. ചിന്തിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നു. പദവിയിലും അവസരങ്ങളിലും സമത്വം ഉറപ്പാക്കുന്നതോടൊപ്പം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം വളർത്തുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അസ്വസ്ഥജനകമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന ഭീഷണികളും വർദ്ധിച്ചുവരുന്ന വർഗീയതയും നമ്മുടെ ഐക്യത്തിന് പോറലേൽപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരനെ ചേർത്തു നിർത്തുവാൻ, അവന്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവന്റെ മുറിവുകൾ വെച്ചുകെട്ടുവാൻ, അപ്രകാരം ഒരു നല്ല സമരിയക്കാരനായി മാറുവാനും അങ്ങനെ ഏവരെയും ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. സമകാലീന ഭാരതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വേദനാജനകമാണ്. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അഗാധമായ വിടവ് വർദ്ധിച്ചുവരികയാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനത്തിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയായ ഭാരതീയനും. നീതിക്കുവേണ്ടി വിശക്കുകയും
ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനാൽ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ എല്ലാവർക്കും തുല്യനീതിയും അന്തസ്സും ലഭിക്കുന്ന ഇടമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നാം ഭയം കൂടാതെ മുന്നിട്ടിറങ്ങണം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ക്രൈസ്തവ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്നത് കേവലം ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അനുവാദമല്ല, അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനാണ്. അതിനാൽ ഉറച്ചു നിൽക്കുവിൻ, വീണ്ടും അടിമത്തത്തിന്റെ നുകത്തിനടിയിൽ പെടരുത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ സ്വയം പര്യാപ്തനാണെന്നും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ചിന്ത തെറ്റായ സ്വാതന്ത്ര്യബോധമാണ്. ധാർമ്മിക നിയമങ്ങളെ ലംഘിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയായി മാറുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്നത് നന്മയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. നന്മയ്ക്കും തിന്മയ്ക്കുമിടയിൽ സംശയിച്ചു നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് നന്മ തിരഞ്ഞെടുക്കുവാനുള്ള ആന്തരികമായ കരുത്താണത്. തിന്മ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാത്ത വിധം നന്മ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നതിനെ അദ്ദേഹം വിശുദ്ധി എന്ന് വിളിക്കുന്നു. അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും ഗാന്ധിജി ലക്ഷ്യം വെച്ചതും ഒരുതരം ആന്തരിക സ്വാതന്ത്ര്യമായിരുന്നു. പുറത്തുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലുള്ള തിന്മയെ ജയിക്കുന്നതാണ് വലിയ വിജയമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈയൊരു ആന്തരിക സ്വാതന്ത്ര്യം എന്നും തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ഒരുപക്ഷേ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുതന്നെ ആഘോഷിക്കുന്നതിൽ നാം ഏറെ അഭിമാനിക്കേണ്ടതാണ്. കാരണം മറിയത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അവളുടെ ജീവിതം പൂർണമായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതായിരുന്നു. എന്നാൽ ആ കീഴ്പ്പെടൽ അവളെ അടിമയാക്കുകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രയായ വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്തത്. പാപ്പായുടെ പ്രസംഗകനായ കർദിനാൾ റനിയേറോ കന്താലമേസ പറയുന്നത് ഇപ്രകാരമാണ്: മറിയത്തിന്റെ ഫിയാത്ത് അഥവാ ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കുകൾ ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നു. കാരണം അത് യാതൊരു നിർബന്ധവുമില്ലാതെ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉയർന്നുവന്ന സമ്മതമായിരുന്നു. ദൈവത്തോട് ശരിയെന്ന് പറയുവാനുള്ള അവളുടെ തീരുമാനം മനുഷ്യകുലത്തിന്റെ തന്നെ വിമോചനത്തിന് വഴിയൊരുക്കി. രക്ഷാകര ചരിത്രത്തിൽ നാല് പ്രധാന ഫിയാത്തുകൾ അഥവാ സമ്മതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തേത് സൃഷ്ടിസമയത്ത് ദൈവം പറഞ്ഞ വെളിച്ചം ഉണ്ടാകട്ടെ എന്നതാണ്. ഈ വാക്കിലൂടെയാണ് പ്രപഞ്ചം നിലവിൽ വന്നത്. രണ്ടാമത്തേത് മറിയത്തിന്റെ സമ്മതമാണ്: നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സമ്മതത്തിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ചു. മൂന്നാമത്തേത് ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് യേശു പിതാവായ ദൈവത്തിന് നൽകിയ സമ്മതമാണ്: എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ സമ്മതമാണ് കുരിശിലെ ബലിയിലൂടെ ലോകത്തിനു മുഴുവൻ രക്ഷ നൽകിയത്. നാലാമത്തെ സമ്മതം നാം ഓരോ ദിവസവും ചൊല്ലുന്ന കർത്തൃപ്രാർത്ഥനയിലുണ്ട്: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയിലൂടെ നാം മറിയത്തിന്റെ സമ്മതത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നാം ഓരോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറിയത്തോടൊപ്പം ദൈവഹിതത്തിന് അതെ എന്ന് മറുപടി നൽകുന്നു. ഈയൊരു അതേ പറയലാണ് യഥാർത്ഥ വിമോചനത്തിന്റെ വഴി. ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ നാം മറ്റെല്ലാ ലൗകിക അടിമത്തങ്ങളിൽ നിന്നും മോചിതരാകുന്നു. മറിയത്തിന്റെ ഉപാധികളില്ലാത്ത ഈ സമ്മതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃകയാകണം. മറിയത്തിന്റെ സ്വാതന്ത്ര്യം കേവലം ഒരു വാക്കിലൊതുങ്ങിയില്ല, അത് തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ വേദനകളെയും കുരിശിന്റെ ചുവടുവരെയുള്ള യാത്രയെയും ഏറ്റെടുക്കുവാനുള്ള തീരുമാനമായിരുന്നു. ദൈവഹിതത്തിനു മുൻപിൽ പൂർണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് എന്ന് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗാരോപണം കേവലം ആത്മാവിന്റെ മാത്രമല്ല ശരീരത്തിന്റെ കൂടി വിജയമാണ്. മറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെയും അന്തസ്സിനെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറിയത്തിന്റെ ശരീരം പാപത്തിന്റെ അശുദ്ധി ഏൽക്കാത്തതായിരുന്നു. അതാണ് അവളെ നശ്വരമായ മരണത്തിൽ നിന്നും സ്വതന്ത്രയാക്കിയത്. ഈ സത്യം നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ്. ലഹരികൾക്കും
അനാചാരങ്ങൾക്കും അധാർമികതയ്ക്കും അടിമപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുഭവിക്കുക സാധ്യമല്ല. നമ്മെ തളച്ചിട്ടിരിക്കുന്ന ആന്തരികമായ ചങ്ങലകൾ പൊട്ടിക്കുമ്പോഴാണ് പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമാനമാകുന്നത്. അതിനാൽ വിശുദ്ധി എന്നത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ലോകത്തെ ദൈവഹിതത്തിനനുസരിച്ച് നവീകരിക്കുവാനുള്ള കരുത്താണ്. ഈ സുദിനത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മറിയത്തിന്റെ സ്വർഗാരോപണത്തെയും കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യത്തിന്റേതാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളാണ്. അത് യുദ്ധത്തിന്റെയോ വിനാശത്തിന്റെയോ വിപ്ലവമല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിപ്ലവമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ പതറാതെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ഉയരുന്ന അസ്വസ്ഥതകൾ ഒരിക്കലും പ്രത്യയശാസ്ത്രങ്ങളുടെ മറവിൽ നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യം കവർന്നെടുക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും തൽഫലമുള്ള ദുരിതങ്ങളുടെയും നിമിഷങ്ങളിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യർ തമ്മിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടായ്മയെ രാഷ്ട്രീയ ലാഭങ്ങളുടെയോ വ്യക്തി താൽപ്പര്യങ്ങളുടെയോ രാക്ഷസകരങ്ങൾ കവർന്നെടുക്കാതിരിക്കട്ടെ. പോൾ യോഗ്യവീടൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം തുടർന്ന് നമുക്ക് ശ്രവിക്കാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ഓഗസ്റ്റ് മാസം 15 തീയതി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും നാം ആഘോഷിക്കുകയാണ്. ഈ രണ്ട് പ്രധാന ആഘോഷങ്ങളും സ്വാതന്ത്ര്യമെന്ന വലിയ മൂല്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചിന്തകളാണ് നാം ഇനി ശ്രവിക്കുന്നത്.

ആഗസ്റ്റ് മാസം 15-ാം തീയതി ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാഭിമാനം അനുഭവിക്കുവാൻ ഉള്ള ദിവസമാണെങ്കിൽ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം പകരുന്ന മറ്റൊന്ന് അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്നതുകൂടിയാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഒരേ ദിവസം വന്നെത്തുന്നത് വിമോചനത്തിന്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ ധ്യാനിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒന്ന് രാഷ്ട്രീയവും ലൗകികവുമായ മോചനമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയവും നിത്യവുമായ വിജയമാണ്. ഈ രണ്ട് സംഭവങ്ങളുടെയും അന്തസ്സത്ത സ്വാതന്ത്ര്യം എന്ന വികാരം തന്നെയാണ്. വിദേശാധിപത്യത്തിൽ നിന്നും ബാഹ്യമായ ചങ്ങലകളിൽ നിന്നും ഒരു ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യവും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു വ്യക്തി നേടിയെടുത്ത പരിപൂർണ വിമോചനവും ഇവിടെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു. ഈ മഹത്തായ ദിനത്തിൽ ഭാരതീയ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ കടമകളെയും ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ആത്മീയ വിളിയെയും നാം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദിനം ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ തകർത്തെറിയുവാൻ ഭാരതത്തിന്റെ വീരപുത്രന്മാരും പുത്രിമാരും നടത്തിയ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമാണ്. അഹിംസ എന്ന വജ്രായുധത്തിലൂടെ മഹാത്മാഗാന്ധി നയിച്ച പോരാട്ടം കേവലം ഒരു രാഷ്ട്രീയ സമരമായിരുന്നില്ല, മറിച്ച് അത് ആത്മശുദ്ധീകരണത്തിന്റെ കൂടി വഴിയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ബൈബിൾ വചനം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സത്യം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട ആയിരക്കണക്കിന് സമരസേനാനികളുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഏക ലക്ഷ്യം ഭാരതം, അതിന്റെ പൂർവ്വപ്രതാപം വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ലഭിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ഓരോ തലമുറയും കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. ഭയമില്ലാത്ത മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസ്സുമുള്ള ഒരു ഭാരതത്തെക്കുറിച്ച് ടാഗോർ സ്വപ്നം കണ്ടത് ഇന്നും പ്രസക്തമാണ്. 1947 കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്നതാണ്. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ. കാലങ്ങളായി കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാർ ലോകമനസാക്ഷിയോട് ഉന്നയിക്കുന്ന ഈ ചോദ്യം ഇന്ന് പ്രത്യേകമായി ഭാരതീയരായ നമ്മെ ഒരു ആത്മശോധനയ്ക്ക് വിധേയരാക്കണം. എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പു നൽകുവാൻ രൂപം കൊണ്ട ഭരണഘടന ഇന്നത്തെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നുണ്ടോ, അതോ പ്രത്യയ ശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ നമ്മുടെ സഹോദരങ്ങൾ മുങ്ങിത്താഴുകയാണോ എന്നും നാം നമ്മോട് ചോദിക്കണം. ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന മൂല്യങ്ങളാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഈ ഓരോ വാക്കിനും പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട്. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നത് ഭരണഘടനയുടെ പ്രാഥമിക ലക്ഷ്യമാണ്. ചിന്തിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നു. പദവിയിലും അവസരങ്ങളിലും സമത്വം ഉറപ്പാക്കുന്നതോടൊപ്പം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും കാത്തുസൂക്ഷിക്കുന്ന സാഹോദര്യം വളർത്തുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അസ്വസ്ഥജനകമായ മാറ്റങ്ങൾ ദൃശ്യമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ നേരിടുന്ന ഭീഷണികളും വർദ്ധിച്ചുവരുന്ന വർഗീയതയും നമ്മുടെ ഐക്യത്തിന് പോറലേൽപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അവരനെ ചേർത്തു നിർത്തുവാൻ, അവന്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ, അവന്റെ മുറിവുകൾ വെച്ചുകെട്ടുവാൻ, അപ്രകാരം ഒരു നല്ല സമരിയക്കാരനായി മാറുവാനും അങ്ങനെ ഏവരെയും ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുവാൻ നമുക്ക് കടമയുണ്ട്. സമകാലീന ഭാരതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വേദനാജനകമാണ്. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അഗാധമായ വിടവ് വർദ്ധിച്ചുവരികയാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനത്തിൽ ശരണം വെച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയായ ഭാരതീയനും. നീതിക്കുവേണ്ടി വിശക്കുകയും
ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനാൽ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ എല്ലാവർക്കും തുല്യനീതിയും അന്തസ്സും ലഭിക്കുന്ന ഇടമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നാം ഭയം കൂടാതെ മുന്നിട്ടിറങ്ങണം. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ക്രൈസ്തവ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്നത് കേവലം ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അനുവാദമല്ല, അത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനാണ്. അതിനാൽ ഉറച്ചു നിൽക്കുവിൻ, വീണ്ടും അടിമത്തത്തിന്റെ നുകത്തിനടിയിൽ പെടരുത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതുപോലെ മനുഷ്യൻ സ്വയം പര്യാപ്തനാണെന്നും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ചിന്ത തെറ്റായ സ്വാതന്ത്ര്യബോധമാണ്. ധാർമ്മിക നിയമങ്ങളെ ലംഘിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം സ്വാതന്ത്ര്യത്തെയാണ് ഇല്ലാതാക്കുന്നത്. തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയായി മാറുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്നത് നന്മയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. നന്മയ്ക്കും തിന്മയ്ക്കുമിടയിൽ സംശയിച്ചു നിൽക്കുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് നന്മ തിരഞ്ഞെടുക്കുവാനുള്ള ആന്തരികമായ കരുത്താണത്. തിന്മ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത പോലും ഇല്ലാത്ത വിധം നന്മ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നതിനെ അദ്ദേഹം വിശുദ്ധി എന്ന് വിളിക്കുന്നു. അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും ഗാന്ധിജി ലക്ഷ്യം വെച്ചതും ഒരുതരം ആന്തരിക സ്വാതന്ത്ര്യമായിരുന്നു. പുറത്തുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലുള്ള തിന്മയെ ജയിക്കുന്നതാണ് വലിയ വിജയമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഒരു ആന്തരിക സ്വാതന്ത്ര്യം എന്നും തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ഒരുപക്ഷെ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുതന്നെ ആഘോഷിക്കുന്നതിൽ നാം ഏറെ അഭിമാനിക്കേണ്ടതാണ്. കാരണം മറിയത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അവളുടെ ജീവിതം പൂർണമായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടതായിരുന്നു. എന്നാൽ ആ കീഴ്പ്പെടൽ അവളെ അടിമയാക്കുകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രയായ വ്യക്തിയാക്കി മാറ്റുകയാണ് ചെയ്തത്. പാപ്പായുടെ പ്രസംഗകനായ കർദിനാൾ റനിയേറോ കന്താലമേസ പറയുന്നത് ഇപ്രകാരമാണ്: മറിയത്തിന്റെ ഫിയാത്ത് അഥവാ ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കുകൾ ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നു. കാരണം അത് യാതൊരു നിർബന്ധവുമില്ലാതെ സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉയർന്നുവന്ന സമ്മതമായിരുന്നു. ദൈവത്തോട് ശരിയെന്ന് പറയുവാനുള്ള അവളുടെ തീരുമാനം മനുഷ്യകുലത്തിന്റെ തന്നെ വിമോചനത്തിന് വഴിയൊരുക്കി. രക്ഷാകര ചരിത്രത്തിൽ നാല് പ്രധാന ഫിയാത്തുകൾ അഥവാ സമ്മതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തേത് സൃഷ്ടിസമയത്ത് ദൈവം പറഞ്ഞ വെളിച്ചം ഉണ്ടാകട്ടെ എന്നതാണ്. ഈ വാക്കിലൂടെയാണ് പ്രപഞ്ചം നിലവിൽ വന്നത്. രണ്ടാമത്തേത് മറിയത്തിന്റെ സമ്മതമാണ്: നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈ സമ്മതത്തിലൂടെ ദൈവം മനുഷ്യനായി അവതരിച്ചു. മൂന്നാമത്തേത് ഗത്സമയൻ തോട്ടത്തിൽ വെച്ച് യേശു പിതാവായ ദൈവത്തിന് നൽകിയ സമ്മതമാണ്: എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ സമ്മതമാണ് കുരിശിലെ ബലിയിലൂടെ ലോകത്തിനു മുഴുവൻ രക്ഷ നൽകിയത്. നാലാമത്തെ സമ്മതം നാം ഓരോ ദിവസവും ചൊല്ലുന്ന കർത്തൃപ്രാർത്ഥനയിലുണ്ട്: അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയിലൂടെ നാം മറിയത്തിന്റെ സമ്മതത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നാം ഓരോ തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മറിയത്തോടൊപ്പം ദൈവഹിതത്തിന് അതെ എന്നു മറുപടി നൽകുന്നു. ഈ ഒരു അതേ പറയലാണ് യഥാർത്ഥ വിമോചനത്തിന്റെ വഴി. ദൈവത്തിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുമ്പോൾ നാം മറ്റെല്ലാ ലൗകിക അടിമത്തങ്ങളിൽ നിന്നും മോചിതരാകുന്നു. മറിയത്തിന്റെ ഉപാധികളില്ലാത്ത ഈ സമ്മതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃകയാകണം. മറിയത്തിന്റെ സ്വാതന്ത്ര്യം കേവലം ഒരു വാക്കിലൊതുങ്ങിയില്ല, അത് തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ വേദനകളെയും കുരിശിന്റെ ചുവട് വരെയുള്ള യാത്രയെയും ഏറ്റെടുക്കുവാനുള്ള തീരുമാനമായിരുന്നു. ദൈവഹിതത്തിനു മുൻപിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് എന്ന് പരിശുദ്ധമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗാരോപണം കേവലം ആത്മാവിന്റെ മാത്രമല്ല ശരീരത്തിന്റെ കൂടി വിജയമാണ്. മറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നത് നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെയും അന്തസ്സിനെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറിയത്തിന്റെ ശരീരം പാപത്തിന്റെ അശുദ്ധി ഏൽക്കാത്തതായിരുന്നു. അതാണ് അവളെ നശ്വരമായ മരണത്തിൽ നിന്നും സ്വതന്ത്രയാക്കിയത്. ഈ സത്യം നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ്. ലഹരികൾക്കും
അനാചാരങ്ങൾക്കും അധാർമികതയ്ക്കും അടിമപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുഭവിക്കുക സാധ്യമല്ല. നമ്മെ തളച്ചിട്ടിരിക്കുന്ന ആന്തരികമായ ചങ്ങലകൾ പൊട്ടിക്കുമ്പോഴാണ് പുറത്തുള്ള ലോകം കൂടുതൽ പ്രകാശമാനമാകുന്നത്. അതിനാൽ വിശുദ്ധി എന്നത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ലോകത്തെ ദൈവഹിതത്തിനനുസരിച്ച് നവീകരിക്കുവാനുള്ള കരുത്താണ്. ഈ സുദിനത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മറിയത്തിന്റെ സ്വർഗാരോപണത്തെയും കൂട്ടിയിണക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സന്ദേശം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യത്തിന്റേതാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് ജീവിതം വിട്ടുകൊടുക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളാണ്. അത് യുദ്ധത്തിന്റെയോ വിനാശത്തിന്റെയോ വിപ്ലവമല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിപ്ലവമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ പതറാതെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ഉയരുന്ന അസ്വസ്ഥതകൾ ഒരിക്കലും പ്രത്യയശാസ്ത്രങ്ങളുടെ മറവിൽ നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യം കവർന്നെടുക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പേമാരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും തൽഫലമുള്ള ദുരിതങ്ങളുടെയും നിമിഷങ്ങളിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യർ തമ്മിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടായ്മയെ രാഷ്ട്രീയ ലാഭങ്ങളുടെയോ വ്യക്തി താൽപ്പര്യങ്ങളുടെയോ രാക്ഷസകരങ്ങൾ കവർന്നെടുക്കാതിരിക്കട്ടെ. പോൾ യോഗ്യവീടൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം തുടർന്ന് നമുക്ക് ശ്രവിക്കാം.